ജാഗ്രത ധരണി അമൃതേശ്വരഹായ പരമേശ്വരഹായ അകൃതാകൃതമൃതമൃതായ ജപാകൃതമൃതമൃതായ നിർണായികായ കലകായികായ വിഷവംപരഹായ കരുണാലയായ നൃപനായികായ സർവകായികായ പവപഞ്ജനഹായ അരഗഞ്ജനഹായ രപതാപനഹായ ജപജാപനഹായ അകലംകൃതഹായ സർവകൃതഹായ കർത്താകരഹായ ഹർതാഹരഹായ പരമാത്മഹായ സർവാത്മഹായ ആത്മവാസഹായ ജാസ്കേജാസഹായ പുജംഗപ്രയാതിശംഗ നമോ സൂര്യ സൂര്യേ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജ നമോ ഇന്ദ്രേന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജേ നമോ ബൃന്ദബൃന്ദേ നമോ ബീജബീജേ നമോ രാജസംതാംസംശാന്തരൂപേ നമോ പരമതത്തംഗതത്തംഗസ്വരൂപേ നമോ യോഗയോഗേ നമോ ജ്ഞാനജ്ഞാനേ നമോ മന്ത്രമന്ത്രേ നമോ ധ്യാനധ്യാനേ നമോ യുദ്ധയുദ്ധേ നമോ ജ്ഞാനജ്ഞാനേ നമോ പൂജപൂജേ നമോ പാനപാനേ നമോ കലയകർത്താ നമോ ശാന്തരൂപേ നമോ ഇന്ദ്രേന്ദ്രേ നാദിംബഭൂതേ ഏകലങ്കാരൂപേ അലങ്കാരലങ്കേ നമോ ആസാസേ നമോ ബാങ്കബങ്കേ അപംഗീ സ്വരൂപേ അനംഗീയ നാമേ തൃപംഗീതൃകാലേ അനംഗീയ കാമേ ഏകശ്രീ ശംഗ